0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ എസ് രാമനാഥൻ പാടിയ ത്യാഗരാജ സ്വാമികൾ കൃതികൾ കേൾക്കാം. വയലിൻ ശ്രീ സി ആർ മണിയയ്യർ, മൃദംഗം ശ്രീ ഉമയാൾപുരം കെ ശിവരാമൻ. നിന്നെ ഭജന എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. നാട്ടരാഗം ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by Dr. S. Ramanathan. He is accompanied on the violin by Shri C. R. Mani Ayyar and on the mridangam by Shri Umayal Puram K. Shivaraman. Listen to the compositions of Saint Tyagaraja. He begins his vocal recital with a composition Ninne Bhajana, Indiragam Natta, set to Adithalam.

0: ഇനി നായകി രാഗത്തിൽ കനുകൊനു രൂപകതാളം.
1: Now listen to the composition കനുകൊനു in the രാഗം നായകി set to രൂപകതാളം.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ ത്യാഗരാജസ്വാമികൾ കൃതികൾ. ബലമുഗുലറു എന്നു തുടങ്ങുന്നു സാവേരി രാഗം ആദിതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ എസ് രാമനാഥൻ. ഹി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ശ്രീ സി ആർ മണി അയ്യർ and on the mridangam by Shri Umayal Puram K. Shivaraman. Next is Balamukularu. Indha ragam Saveri, set to Adithalam.

0: ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ ത്യാഗരാജസ്വാമികൾ കൃതികൾ. വയലിൻ ശ്രീ സി ആർ മണിയയ്യർ. മൃദംഗം ശ്രീ ഉമയാൾപുരം കെ ശിവരാമൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ എസ് രാമനാഥൻ. Accompanying artists were Shri C. R. Mani Iyer on the violin and Shri Umayalpuram K. Shivaraman on the mridangam. This program was contributed by All India Radio, Thiruvananthapuram, for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി മാല ചന്ദ്രശേഖർ പുല്ലാങ്കുഴലിൽ വായിച്ച മഹാരാജ സ്വാതിതിരുനാൾ കൃതികൾ കേൾക്കാം. വയലിൻ ശ്രീ ജി ചന്ദ്രമൌലി, മൃദംഗം ശ്രീ എൻ ഹരി, ഖടം ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ, പാഹി ശ്രീപദേ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ഹംസധ്വനി ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to flute recital by Srimati Mala Chandrasekhar. She is accompanied on the violin by Shri G. Chandramouli, on the mridangam by Shri N. Hari, and on the ghatam by Shri Trivandrum V. Karthikeyan. Listen to the compositions of Maharaja Swadi Thirunal. She begins her flute recital with a composition Pahi Shripade in the ragam Hamsadhwani, set to Adithalam.

0: അടുത്തതായി കാനഡ രാഗത്തിൽ മാമവസദ എന്നാരംഭിക്കുന്നു രൂപകതാളം.
1: കണ്ടിന്യൂയിങ് ഹർ ഫ്ലൂട്ട് റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ മാമവസദ ഇൻ ദ രാഗം കാനഡ സെറ്റ് ടു രൂപകതാളം.

0: ബിലഹരി രാഗത്തിൽ സ്മരസദ എന്ന് തുടങ്ങുന്നു ആദിതാളം.
1: Now listen to the composition സ്മരസദ in the രാഗം ബിലഹരി സെറ്റ് ടു ആദിതാളം.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി മാല ചന്ദ്രശേഖർ പുല്ലാങ്കുഴലിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. വയലിൻ ശ്രീ ജി ചന്ദ്രമൌലി, മൃദംഗം ശ്രീ എൻ ഹരി, ഘടം ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ. ഇനി ഭോഗീന്ദ്രശായിനം, രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പുതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to a flute recital by Shrimati Mala Chandrasekhar. She is accompanied on the violin by Shri G. Chandramouli, on the mridangam by Shri N. Hari, and on the ghatam by Shri Trivandrum V. Karthikeyan. Next is the composition Bhogendra Shayinam in the ragam Kundala Varali, set to Khandachappu Thalam.

0: പങ്കജലോചന എന്നാരംഭിക്കുന്നു. കല്യാണി രാഗം, മിശ്രചാപ്പ് താളം, തുടർന്ന് മംഗളം.
1: ശ്രീമതി മാല ചന്ദ്രശേഖർ കൺക്ലൂഡ്സ് ഹർ ഫ്ലൂട്ട് റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ പങ്കജലോചന ഇൻ ദി രാഗം കല്യാണി സെറ്റ് ടു മിശ്രചാപ്പ് താളം ഫോളോഡ് ബൈ മംഗളം.

0: ഇതുവരെ കേട്ടത് ശ്രീമതി മാല ചന്ദ്രശേഖർ പുല്ലാങ്കുഴലിൽ വായിച്ച മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. വയലിൻ ശ്രീ ജി ചന്ദ്രമൌലി, മൃദംഗം ശ്രീ എൻ ഹരി, ഘടം ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ ശ്രീമതി മാല ചന്ദ്രശേഖർ. Accompanying artist were Shri G. Chandramouli on the violin, Shri N. Hari on the mridangam, and Shri Trivandrum V. Karthikeyan on the ghatam. This program was contributed by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ആനന്ദരൂപ ഹരെ രാഗം പന്തുവരാളി മിശ്രചാപ്പുതാളം കുട്ടിക്കുഞ്ഞു തങ്കച്ചി കൃതി നെക്സ്റ്റ് ഈസ് ആനന്ദരൂപ ഹരെ ഇൻ രാഗ പന്തുവരാളി സെറ്റു മിശ്രചാപ്പുതാള കമ്പോസ്ഡ് ബൈ കുട്ടിക്കുഞ്ഞു തങ്കച്ചി.

അടുത്തത് നാഥനാമക്രിയ രാഗത്തിൽ ഇരയമ്മൻ തമ്പി കൃതി ഖണ്ഡചാപ്പ് താളം ആരോട് ചൊൽവേനെ. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ബൈ ഇരയമ്മൻ തമ്പി ഇൻ രാഗ നാഥനാമക്രിയ സെറ്റു ഖണ്ഡചാപ്പ് താളം ആരോട് ചൊൽവേനെ.

അഭിരാം ഉണ്ണിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആനന്ദ് ജയറാം വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസ്ണിംഗ്.

അടുത്തത് യമൻ കല്യാണി രാഗത്തിൽ സ്വാതി തിരുനാൾ കൃതി മിശ്ര ചാപ്പുതാളം ആജായേ. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ബൈ സ്വാതി തിരുനാൾ ഇൻ ദ രാഗ യമൻ കല്യാണി സെറ്റു മിശ്ര ചാപ്പുതാളം ആജായേ.

0: അഭിരാം ഉണ്ണിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആനന്ദ് ജയറാം വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അഭിരാം ഉണ്ണി. ഹി വാസ് അക്കമ്പനീഡ് ബൈ ആനന്ദ് ജയറാം ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.